0: എല്ലാ ശ്രോതാക്കൾക്കും നമുക്കും എല്ലാവർക്കും സ്പെഷ്യലാണ്. എത്രയും പേര് വോളണ്ടിയർ ചെയ്ത് നമ്മുടെ കൂടെ കൂടുന്നു, അത്രയും സന്തോഷം. ബിക്കോസ് നമ്മൾക്കൊരു മലയാളം ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ വിക്ടോറിയയില്, അതായത് മെൽബൺ മാത്രമല്ല വിക്ടോറിയയിൽ മൊത്തമുള്ളതാണല്ലോ, അപ്പൊ അതിൽ നല്ലൊരു സന്തോഷം. അപ്പൊ ഗിരിജ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല സിനിമയൊക്കെ കണ്ടുവോ?
1: ഞാന് ഒരു മലയാളം സിനിമ കണ്ടു റീസെന്റ്ലി കണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ചിന്ന ചിന്ന ആസേ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം സിനിമയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഫിലിം. കണ്ടിട്ടുണ്ടോ ജ്യോതി?
0: ഞാനും കണ്ടു. പക്ഷെ ചിലർ പറയും ആ സിനിമ ഭയങ്കര സ്ലോ ആയിട്ടാണ് നീങ്ങണതെന്ന്, ചിലർ പറയും അതിന്റെ സ്റ്റോറി നല്ല രസം. What did you think?
1: I think it was beautiful. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നി അത് I could link that to my travel to Varanasi. അതിലെ കുറെ സ്ഥലങ്ങൾ എനിക്ക് ഓർമ്മകൾ തന്നു. And ആ തീം ഇറ്റ്സെൽഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
0: എനിക്ക് ആക്ച്വലി ആ സിനിമ കണ്ടപ്പോ എന്താ എന്റെ മനസ്സിൽ വന്നത്, പണ്ടത്തെ മലയാളം സിനിമകള്, അതായത് ഇപ്പോഴത്തെ മലയാള സിനിമകളിലെ അടി ഇടി ഭയങ്കര മ്യൂസിക്, അത് നല്ല മോശം നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതാണ് തീം മോസ്റ്റ്ലി. പക്ഷെ ഈ ഒരു സിനിമ ആക്ച്വലി ടേക്സ് യു ബാക്ക് ടു ഓൾഡൻ ഇറ മലയാള സിനിമയുടെ. വേറെ സ്റ്റോറി സിമ്പിൾ ആയിരുന്നു, ആൾക്കാരുടെ ഭാഷ, ആ ഡ്രസ്, ആ എല്ലാത്തിനും ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. അതാണ് ഇറ്റ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു മീ.
1: അതെ, എനിക്കും അത് തന്നെയാണ് തോന്നിയത്. വളരെ മനോഹരമായിട്ട് ആ ഫിലിം എനിക്ക് തോന്നി.
0: എന്നാ നമുക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതില് ഒരു പാട്ട് കേട്ട് തിരിച്ചു വന്നാലോ.
2: ഷോപ്പിലേക്ക് ഇവിടുന്ന് കുറെ ദൂരമുണ്ട്, പക്ഷെ നടക്കണ്ട.
3: അപ്പടിന്നാ എനിക്കൊരു ചിന്ന ആസയർക്ക്.

0: ഇങ്ങനെ സ്പീഡാ നടന്നാ ചെരുപ്പ് പൊട്ടും. മല്ലിപ്പൂവല്ലേ, റോസാപ്പൂ ഒന്നും അല്ലല്ലോ.
1: അല്ല ഗിരിജ, ഇപ്പൊ നമ്മൾ ഈ പാട്ട് കേട്ടില്ലേ, ഈ പാട്ടിന് ഏത് സിനിമയിലാന്ന് പറഞ്ഞ?
2: ഇത് വർഷ വാസുദേവ് എഴുതി സംവിധാനം ചെയ്ത ചിന്ന ചിന്ന ആസ എന്ന മലയാള ചിത്രത്തിൽ നിന്നാണ്. അത് കര കവിയാതെ എന്ന ഗാനം രചിച്ചിരിക്കുന്നത് അൻവർ അലി ആണ്. ഈണം നൽകിയിരിക്കുന്നത് ഗോവിന്ദ് വസന്തയാണ്. പാടിയിരിക്കുന്നത് അഭിജിത്ത് അനിൽകുമാർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
3: തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതെ എങ്ങനെ ഇരിക്കും? നല്ലൊരു പാട്ടല്ല, നല്ലൊരു സോഫ്റ്റ് മ്യൂസിക് ആണ്. അതും എനിക്ക് അതെ, അതും ആ ചെറിയ ചെറിയ ഡയലോഗ് ഉണ്ടായിരുന്നു കേൾക്കുമ്പോ ഈ ഫീൽ, എന്തൊരു സിംപ്ലിസിറ്റി, എന്തൊരു ക്യൂട്ട്നെസ് ഉണ്ട് ആ ഒരു സിനിമയ്ക്ക്. എന്തായാലും ഇതിപ്പോ നമ്മുടെ തിയേറ്ററിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ തിയേറ്ററിൽ നിന്നൊക്കെ പോയി. അപ്പൊ ജിയോ ഹോട്ട്സ്റ്റാർ ഉള്ളവർക്ക് കാണാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, വല്ലപ്പോഴും നമ്മുടെ ഏഷ്യാനെറ്റിലോ എന്തിലൊക്കെ വരും, യൂട്യൂബിലൊക്കെ വരുമായിരിക്കും. പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു.
1: ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യണു ഈ പാഠം, എല്ലാരും കാണണം.
3: അതെ, ഇപ്പൊ നമ്മൾ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞു, നമ്മൾ പറഞ്ഞ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് മൊമെന്റ് കൊണ്ട് ഈ സിനിമ എന്ന് പറയുമ്പം, നമുക്ക് എനിക്കൊന്ന് ഈ നമ്മുടെ പൊതുവെ മലയാള സിനിമയിലൊരു ഗ്രോത്ത്, ഒരു വളർച്ചയെ കുറിച്ച് ഒന്ന് പോയി നോക്കിയാൽ, ഒരു ഒരു എത്തിനോട്ടം, നമ്മൾ എക്സ്പേർട്സ് ആയിട്ടൊന്നല്ല, പക്ഷെ വല്ലപ്പോഴൊക്കെ നമ്മള് തിരിച്ചു പോണം നമ്മുടെ ആ ഒരു പഴയ
2: കാലഘട്ടം.
3: എക്സാക്ട്ലി, പഴയ ആ കാലഘട്ടത്തിലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ, എവിടുന്നാണ് നമ്മൾ ഈ വന്നേക്കുന്നത് എന്നൊക്കെ ഒന്ന് ഒന്ന്
1: എങ്ങനെയാണ് ഈ കറന്റ് മലയാള മൂവി എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.
3: അതെ, ഇപ്പം സിനിമയെ കുറിച്ച് പറയുമ്പം ഏത് ഈ ക്വിസ് ചോദ്യങ്ങളിലൊക്കെ ആദ്യം ചോദിക്കുമല്ലോ, ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ? അപ്പൊ ഗിരിജ പറയൂ, ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ?
1: വിഘടകുമാരൻ എന്നാണ് എന്റെ ഓർമ്മയില്.
3: ഗുഡ്, 5 points അതിൽ കിട്ടിയിരിക്കുന്നു. അതെ, വിഘടകുമാരൻ തന്നെയായിരുന്നു. അതൊരു ഡയലോഗൊന്നും ഇല്ല, സൈലന്റ് മൂവിയാണ് തോന്നുന്നുണ്ട്. അബ്ഡക്ഷൻ, കുട്ടീനെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുവന്നു, കടത്തി കൊണ്ടുവന്നു എന്നൊക്കെയാണ് കഥ. പക്ഷെ എനിവേ, അതെല്ലാം നമ്മുടെ ഇത് ലൈക് സൈലന്റ് മൂവി. 1930s തുടങ്ങിയ സിനിമയാണ്. പക്ഷെ 1933 തന്നെ നമ്മുടെ വേറൊരു സിനിമ വന്നു, വിച്ച് വാസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ഒരു മലയാളം നോവൽ. അല്ല, സൗണ്ട് ട്രാക്ക് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഈ ഒരു സിനിമ ആക്ച്വലി വാസ് ബേസ്ഡ് ഓൺ നോവൽ. ഇപ്പോഴല്ലേ നമ്മൾ കോപ്പിറൈറ്റ് അത് ഇതെന്നൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ കേൾക്കുന്നത്, പക്ഷെ അന്നേ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് നടത്തിയ ഒരു സിനിമയായിരുന്നു അത്. ലീഗൽ കേസൊക്കെ ഉണ്ടായി.
1: ഏത് സിനിമയാണ് അത്?
3: മാർത്താണ്ഡവർമ്മ.
1: ഐശ്വര്യ.
3: പക്ഷെ ഗിരിജ പറഞ്ഞോണ സൗണ്ട് ട്രാക്ക് വന്ന സിനിമ, ഐ തിങ്ക്
1: അത് ഒരു 1938 ബാലൻ എന്ന് പറഞ്ഞൊരു മലയാളം സിനിമ ആണ്. അതിന് സൗണ്ടും ഡയലോഗും വന്നത് അപ്പോഴാണ്.
3: അതായത് ഇപ്പൊ കാണുന്ന ആ ബാലൻ സിനിമയല്ല, അന്നത്തെ ബാലൻ. അന്നത്തെ ബാലനാണ് എനിക്കൊരു. പക്ഷെ പിന്നെ കളർ സിനിമ വരാൻ കുറച്ച് നാളെ,
1: വളരെ വർഷങ്ങൾക്ക് ശേഷം എന്റെ അറിവില് ഒരു 10-23 വർഷത്തിന് ശേഷമാണ് പിന്നെ മലയാളത്തിൽ കളർ സിനിമ വരുന്നത്. 1961 എന്താ കണ്ടം വെച്ച കോട്ട്, എന്റെ അച്ഛൻ അതിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്കിത് ഓർമ്മ വന്നത്.
3: അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, കണ്ടം വെച്ചൊരു കോട്ട്,
1: അങ്ങനെ പാട്ടുണ്ട്.

0: ഈ പാട്ട് ഏത് സിനിമയിലാന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല, ഉണ്ടോ?
1: ഇല്ല, അതില് പാട്ടിൽ തന്നെ ഉണ്ടല്ലോ.
0: അതെ,
1: പി ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് എം എസ് ബാബുരാജ്, പാടിയിരിക്കുന്നത് എം എസ് ബാബുരാജും മെഹബൂബും.
0: അതെ, ഈ പാട്ട് ഇപ്പം എനിക്ക് ചിലരൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നതിനുണ്ടാവുക. ഇന്നത്തെ തലമുറ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ വെച്ചാൽ ഏത് പാട്ട് എന്ന് ചോദിക്കും.
1: പ്ലേ ചെയ്യും കൂടി ചെയ്യുന്നു എനിക്ക് തോന്നണില്ല.
0: പക്ഷെ അതിന് റീമിക്സ് ഒക്കെ വേണമെങ്കിൽ വരാൻ സാധ്യത ഉണ്ട്. അതാണല്ലോ പഴയ പാട്ടിന്റെ ഒക്കെ റീമിക്സും. ഈ പാട്ട് ഭയങ്കര എന്താ പറയാ, നമ്മുടെ അന്ന കാലത്തെ ചാർലി ചാപ്ലിൻ എന്നൊക്കെ പറയാം, ആ സ്റ്റൈലിലായിരുന്നു ആ പാട്ട് അല്ലേ. കളറിൽ വന്ന ആദ്യത്തെ സിനിമ എന്നൊക്കെ പറയുന്നത് ഈ ഒരു സിനിമയായിരുന്നു. പിന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു 1950s 1960s എന്നൊക്കെ ആകുമ്പം കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ഉണ്ടായി. എന്താ വെച്ചാൽ ഇതുവരെ ഒരു തിയേറ്ററിക്കൽ ഒരു നാടകീയം ലൈക്ക് അത്രയ്ക്കല്ല ഒരു എവല്യൂഷൻ തുടങ്ങണല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തീമേ മാറി.
1: അതെ, സാമൂഹിക ബോധവൽക്കരണം പോലത്തെ
0: കറക്റ്റ് അന്നത്തെ
1: സിനിമകളാണ്.
0: അന്നത്തെ ഇൻജസ്റ്റിസും അതൊക്കെ കാണിച്ചുകൊണ്ടും പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തുന്ന സിനിമയാണ് നീലക്കുയിൽ. നീലക്കുയിലിന്റെ പുതിയ അഡാപ്റ്റേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്ന് ആ ഒരു സമയത്ത് ആ ഒരു സിനിമ നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയാ ഫ്യൂഡലിസം എന്നൊക്കെ പറയല്ലോ, ജന്മിത്വം അതൊക്കെ കാണിക്കുന്നു കുറെ
1: ആസ്പദമാക്കിയിട്ടുള്ള.
0: എക്സാക്ട്ലി, പക്ഷെ എന്ത് ആസ്പദമാക്കി അന്ന് ഉണ്ടാക്കിയിരുന്നു. അതിലെ പാട്ടുകള് ഒന്നൊന്നര പാട്ടായിരുന്നു,
1: അതെല്ലാം ഹിറ്റായിരുന്നു ആ സമയത്ത്. അപ്പൊ ഈ നീലക്കുയിൽ എന്ന് പറയുമ്പോ എനിക്ക് എന്റെ മനസ്സിൽ ഓടി എത്തുന്ന ഒരു പാട്ടാണ് നീലക്കുയിലെ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ എന്നുള്ള. പി ഭാസ്കര മാഷാണ് രചിച്ചിരിക്കുന്നത്, പാടിയിരിക്കുന്ന ജാനമ്മ ഡേവിഡ്. ഇപ്പോഴത്തെ ജനറേഷനിൽ ആരൊക്കെങ്കിലും അറിയോന്ന് അറിയില്ല ഇങ്ങനത്തെ ഒരു സിംഗർ ഉണ്ടായിരുന്നെന്നും. പക്ഷെ ഐ തിങ്ക് ഈ പാട്ട് ഇപ്പോഴും എല്ലാവരുടെ മനസ്സിൽ പിടിച്ചു നിൽക്കുന്ന ഒരു പാട്ടാണ്.
0: അതെ, പ്രത്യേകിച്ച് ഇപ്പൊ ഓണ സീസൺ ഒക്കെ വരുമ്പോ എല്ലാരും ഗ്രൂപ്പ് സോങ് പാടലും നാലാൾക്കാർ കൂടുന്നോടുത്ത് ഈ ഒരു പാട്ട് ആദ്യം എടുത്തിടുന്നതായിരിക്കും മിക്കതും അല്ലെ.
1: നമുക്കതൊന്നും കേട്ടാലോ?
0: തീർച്ചയായിട്ടും.

0: ഈ ഇപ്പൊ ഈ നമ്മളിപ്പോ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞു വരുമ്പം അടുത്തൊരു കാലഘട്ടം എന്ന് പറയുന്നത് 1970s എന്താണ്, ആ കാലഘട്ടം എന്ന് പറയാൻ ചില പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഇതുവരെയുള്ള പറഞ്ഞ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടും ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ വഴിയിലാണ് പോയിരുന്നത്. പക്ഷേ
1: അത് കുറച്ച് വ്യത്യസ്തമായിരിക്കുന്നത് 1970s കാലഘട്ടത്തിലാണ്.
0: അതെ,
1: ആ സമയത്താണ് നമ്മുടെ MT വാസുദേവൻ നായരും ജി അരവിന്ദന്റെ ഫിലിംസും ജോൺ ഏബ്രഹാമിന്റെ ഫിലിംസും ഒക്കെ.
0: അതെ, നമ്മള് പാരലൽ സിനിമ എന്നൊക്കെ പറയുന്നത് അതൊരു ആർട്ട് മൂവി എന്നൊക്കെ നമ്മൾ പറയില്ല, അതൊക്കെ വന്ന ആ ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത്.
1: അവര് ഇവരൊക്കെയാണ് ഈ മലയാള മൂവിയെ നാഷണൽ ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ നാഷണൽ അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട്,
0: നമ്മുടെ PJ ആന്റണിക്ക് ഭരത് അവാർഡ് കിട്ടിയിട്ടുണ്ട്, MT വാസുദേവൻ സാറിന് നാഷണൽ അവാർഡ് തന്നെ ബഹുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു നിർമാലയം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ.
1: അതെ, 1973 അത് വന്നിരിക്കുന്നത്.
0: അപ്പൊ അത് പ്രത്യേക ഒരു കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഗിരിജ പറഞ്ഞ മാതിരി നമ്മുടെ മലയാളം സിനിമ, അതായത് ഇന്ത്യ എന്നുള്ള ആ ഒരു ഭൂഖണ്ഡത്തിൽ നോക്കുമ്പോൾ അറ്റത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ്. അവിടുത്തെ സിനിമ നമ്മളെ ഭാരതം മുഴുവൻ അറിയിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ ആ ഒരു റിയലിസം ഉണ്ടല്ലോ, അതാണ് ഇപ്പോഴത്തെ സിനിമയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
1: എനിക്കും അത് തോന്നി. ഇപ്പോഴത്തെ എല്ലാം വെസ്റ്റേണൈസ്ഡ് ആണ്, എല്ലാം വേറെ ആൾക്കാരുടെ കണ്ട് പഠിക്കുക. കേരളത്തിന്റെ തനിമ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് തന്നെ മലയാള ചിത്രത്തില് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റോറി, കഥയുടെ ഇമ്പോർട്ടൻസും ഛായാഗ്രഹണത്തിന്റെ ഇമ്പോർട്ടൻസും അതെല്ലാം നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നു.
0: പറയാൻ പറ്റില്ല, അവിടെ ഇവിടെയൊക്കെ ചിലപ്പോ വരും, പക്ഷെ ചിലപ്പോ നമ്മളത് മറന്നു പോകുന്ന കാലഘട്ടമാണ്. ലൈക്ക് ആ ഒരു കേരള തനിമ മറന്നു പോകുന്ന ഒരു ഒരു ജംഗ്ഷനിൽ എത്തി നിൽക്കുകയാണ്. ലെഫ്റ്റോ റൈറ്റോ പിടിക്കണോ കൊളയണോ എന്ന് നമുക്ക് തീരുമാനിക്കാം, ഏത് വഴിക്ക് വേണമെന്ന്.
1: 1960s പ്രേം നസീറും സത്യമാഷൊക്കെ വന്നിട്ടുള്ളത്.
0: അതെ അതെ, 1970s മുമ്പേ അവര് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രേം നസീർ എന്നാണല്ലോ ഗിന്നിസ് റെക്കോർഡ് തന്നെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഏറ്റവും നമ്പർ ഓഫ് മൂവീസ് ഉണ്ടാക്കിയത്. അതാണ് ആ കമേഴ്ഷ്യൽ ടൈപ്പ്, ലൈക്ക് ഒരു ഭയങ്കര മ്യൂസിക്കും ഒക്കെ നല്ല നല്ല പാട്ടുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെന്നാണ് ഈ ഒരു പാരലൽ സിനിമ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇട്ട് വന്നത്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത കാലഘട്ടത്തിൽ വരുമ്പോൾ നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വരുന്നത് 1980s
1: ആകുമ്പോഴാണ്.
0: എക്സാക്ട്ലി, അപ്പോഴാണ് അവരുടെ വരവ്. അപ്പൊ വീണ്ടും കമേഴ്ഷ്യൽ സിനിമ തിരിച്ചു വരുന്നതാണ്.
1: നമുക്ക് 1960s ഒരു സൂപ്പർ ഹിറ്റ് മലയാളം മൂവി സോങ് കേട്ടിട്ട് വന്നാലോ.

0: കേരളത്തില് മലയാളം സോങ്സ് എന്ന് കേൾക്കുമ്പോ ചെമ്മീനാണ് ആദ്യമായിട്ട് വരുന്നത്. അതൊരു ഐക്കോണിക് സോങ് ആണ് മലയാളം മൂവീസ് എന്നുള്ളത്. അങ്ങനെ തോന്നണില്ലേ ജ്യോതിക്കും?
1: അതെ അതെ, അത് എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോരോ കാണുമായിരിക്കും. പക്ഷെ ഐ തിങ്ക് ജനറലി നമ്മൾ പറഞ്ഞു നോക്കുമ്പം ചെമ്മീനിലെ പാട്ടുകള് എല്ലാവർക്കും എന്നേക്കും ഒരു ഫേവറേറ്റ് പാട്ടായിട്ടാണ്.
0: എപ്പോഴും അത് ഓടും.
1: അതെ, അതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താ വെച്ചാൽ അതിന്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ
0: ഒരു ചൗധരി,
1: അതെ, മലയാളി അല്ല.
0: അല്ല, എന്നാലും കൂടി അത് മനസ്സിൽ വളരെയധികം തങ്ങിയിരിക്കുന്ന ഒരു പാട്ടാണ്. ഞാൻ, എനിക്കിത് ഓർമ്മയുള്ളത്, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഹൈദരാബാദിലായിരുന്നു. അപ്പൊ അവിടുന്ന് കേരളത്തിലേക്ക് വരുമ്പോ, കേരളത്തിൽ വന്നതിന് ശേഷം ഞാന് മലയാളം പാട്ട് കേട്ടിരിക്കുന്ന ചെമ്മീനാണ്. അപ്പൊ എനിക്ക് മലയാളം എന്ന് കേൾക്കുമ്പോ ചെമ്മീനാണ് ഓർമ്മ വരുന്നത്, ചെമ്മീന്റെ പാട്ടുകൾ.
1: അല്ല ഗിരിജ, ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടി ഇല്ലേ?
0: ഇതിന്റെ ഡയറക്ടർ രാമു കാര്യട്ടാണ്. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു നോവൽ ബേസ്ഡ് ഓൺ തകഴി ശിവശങ്കര പിള്ളയുടെ നോവൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണിത്.
1: എനിക്ക് അത് നമ്മള് ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും ഭയങ്കര ഒരു ഹിറ്റായ സിനിമയാണ്. എപ്പോഴും അറിയാം നമ്മുടെ ഹിസ്റ്റോറിക്കലി മലയാളം സിനിമയുടെ ഫസ്റ്റ് ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് പറയുന്നത് 1978 തച്ചോളി അമ്പു എന്ന് പറയുന്ന സിനിമയിലാണ്. അതും ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു പ്രേം നസീർ സാറിന്റെ.
0: വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ ചെമ്മീൻ പറയുമ്പോ, ഇത് ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫിലിം പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള ഒരു ഫിലിമും കൂടിയാണ് ഇത്.
1: അടിപൊളി. അപ്പൊ നമ്മുടെ ഈ മലയാളം സിനിമ അങ്ങനെ അങ്ങനെ എന്താ പറയാ, സ്പ്രെഡ് ഇറ്റ്സ് ക്ലോസ് എന്നൊക്കെ പറയില്ലേ, ഒക്ടോപ്പസ് മാതിരി വലുതായി വലുതായി വരികയുടെ കൈയും കാലും ഒക്കെ എല്ലായിടത്തും എത്തി തുടങ്ങി. അല്ല, ഞാൻ കുറച്ച് സിനിമകളുടെ പേര് പറയും. ഈ സിനിമകൾ എന്ന് പറയുമ്പോ മനസ്സിൽ എന്താണ് ഓടിയെത്തുന്നത് എന്നാന്ന് പറഞ്ഞാൽ കിരീടം, മണിച്ചിത്ര താഴ്, നാടോടിക്കാറ്റ്,
0: അതൊക്കെ എന്തൊരു ഹിറ്റ് പടങ്ങളായിരുന്നു അല്ലേ?
1: അത് ഒരു കാലഘട്ടം ആയിട്ട് 1980s ലേറ്റ് ഒക്കെ ആകുമ്പോൾ,
0: ഞാൻ പറയണത് 1980s ടു 90 വിൽ ബി ദ ഗോൾഡൻ ഇയർ ഓഫ് മലയാളം സിനിമ എന്ന് തന്നെ പറയാം. അതിലെല്ലാം കോമ്പിനേഷൻ ഇത്ര നല്ലായിരുന്നു. ഡയറക്ടേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ
1: മ്യൂസിക്
0: ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സ് ഓഫ് ദ ഫിലിം, പിന്നെ സ്ക്രീൻ പ്ലേ എല്ലാം കൂടി, ആൻഡ് ആക്ടേഴ്സ്, മമ്മൂട്ടി, മോഹൻലാൽ, ആരൊക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ഇയർ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അതിലെ മനോഹരമായ ഗാനങ്ങളും പിന്നെ
1: ആക്ടിങ് സിനിമ
0: എല്ലാം. മമ്മൂട്ടി മോഹൻലാൽ എന്ന് മാത്രമല്ല, ഈ ഐക്കോണിക് ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിക്കണ ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, ജഗതി ശ്രീകുമാറും തിലകൻ.
1: ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ തിലകൻ സാറിന്റെ ഒക്കെ ഡയലോഗ്സ് ഇപ്പഴും നമ്മുടെ മനസ്സിൽ ആ ഒരു, അതെ, എക്സാക്ട്ലി, അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്.
0: എനിക്ക് തോന്നുന്നു മലയാളം സിനിമയിൽ എല്ലാവരും കമ്പീറ്റ് ചെയ്ത് ആക്ട് ചെയ്യണ ആൾക്കാരാണ്, ആരാരും മാറ്റി നിർത്താൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ടാണ് എല്ലാവരും ആ ക്യാരക്ടർ ഫോം ചെയ്യണതും അഭിനയിക്കുന്നതും എല്ലാം.
1: എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യമായിരിക്കും നമ്മൾ മലയാളം സിനിമ മറ്റു സിനിമകളിൽ നിന്ന്
0: വ്യത്യസ്തമായിട്ടിരിക്കുന്നത്.
1: എക്സാക്ട്,
0: എല്ലാവരും ഒരേപോലെ ഭംഗിയായിട്ട് അഭിനയിക്കണം, തകർത്ത് അഭിനയിക്കുന്നു എന്ന് പറയാം വേണമെങ്കിൽ.
1: അതെ, നമ്മുടെ കെ പി എസ് സി ലളിത, ആ സുകുമാരി, മെയിൽ ഫീമെയിൽ നിന്ന് വ്യത്യാസമൊന്നും ഇല്ല. ഉർവശിയുടെ
0: എന്ത് ക്യാരക്ടേഴ്സ് അവർക്ക് കൊടുത്താലും അവര് അത് അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യും. അതാണ് മലയാളം സിനിമയുടെ വ്യത്യാസം. ആൻഡ് ആ ഒരു നാച്ചുറൽ നാച്ചുറലിസ്റ്റിക്
1: ആക്ടിങ് ആണ്. അതെ, അതൊരു അഭിനയം, എന്താ പറയാ, നമ്മൾക്ക് അത് വല്ലാതെ കൂടി അഭിനയിക്കും, ഓവർ ആക്ടിങ് ഉണ്ടാവില്ല.
0: എനിക്ക് മലയാളം മൂവീസ് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ആയി പോവും. കാരണം അതിന്റെ ഛായാഗ്രഹണം, പിന്നെ അതിന്റെ സ്റ്റോറി, അതെല്ലാം എനിക്ക് തോന്നുന്നത് മലയാളത്തിന്റെ മാത്രം തനിമയാണെന്ന് തോന്നുന്നു. ബാക്കി ഏത് സ്റ്റേറ്റിലെടുത്താലും, മേ ബി ബംഗാൾ ഞാൻ കുറച്ചൊന്ന് കമ്പയർ ചെയ്യാം. പക്ഷേ
1: അപ്പൊ ഗിരിജ പറഞ്ഞ കറക്റ്റ് ആണ്, കുറെയൊക്കെ നമ്മുടെ ആ മലയാളം സിനിമയ്ക്കുള്ള നാച്ചുറൽ ആക്ടിങ് നാച്ചുറൽ സ്റ്റോറി, നാച്ചുറൽ അല്ല, കോമൺ മാൻ സ്റ്റോറി, വല്ലാത്ത ഹീറോയിസം ഒന്നും ഇല്ലാത്ത സ്റ്റോറിയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്.
0: സംഭവിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങള്,
1: അതെ, അതിൽ നിന്ന് പിന്നെ മാറി അടുത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ച ആ കാലഘട്ടത്തില് രണ്ടും കുറച്ച് പാട്ടുകൾ അതിഗംഭീരമായ പാട്ടുകളുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം പറക്കി ഇടാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഈ മേഘം പൂത്തു തുടങ്ങി എന്നൊക്കെ ഉള്ള പാട്ട്, അതെനിക്ക് പിന്നെ എന്റെ കോളേജ് ടൈമിൽ എനിക്ക് ഓർമ്മ വരികയാണ്. ആ സമയത്താണ് ആ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ഓഫ് എന്താ പറയാ, ജോൺസൺ മാസ്റ്ററും പിന്നെ എനിക്ക് തോന്നുന്നു മേഘം പൂത്തു തുടങ്ങി എന്നുള്ളത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്, യേശുദാസിന്റെ ബ്യൂട്ടിഫുൾ സൗണ്ടിൽ. അത് അത്രയും മനോഹരാക്കിയിട്ടുണ്ട് ആ പാട്ട്.
1: അത് ഈ രണ്ട് പാട്ടുകൾ നമ്മൾ കേട്ട് രണ്ട് തരത്തിലുള്ള പാട്ടുകൾ, രണ്ട് ശബ്ദങ്ങളാണ്. പക്ഷെ ഒരു നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇറ്റ് ടേക്സ് യു ബാക്ക്. ഇപ്പം നേരത്തെ പറഞ്ഞോണ്ട് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരും. പക്ഷെ എല്ലാ കുട്ടികൾക്കും അല്ല കേട്ടോ, ന്യൂ ജെൻ കുട്ടികൾക്കും അത് ഒക്കെ പുതിയ പാട്ടുകളായിരിക്കാം. പക്ഷെ ഈ മലയാളം സിനിമ കുറച്ചു കാലമായിട്ട് കണ്ടുവരുന്നവർക്ക് അറിയാം അതൊരു ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നാണ്. അപ്പൊ ആ കാലഘട്ടം എന്നും നമ്മൾ പിന്നെയും മാറിയിട്ട് പിന്നെ ഭയങ്കര കമേഴ്ഷ്യലായി. എന്താ പറയാ,
0: 1990s കുറെ ഐക്കോണിക് മലയാളം ഹിറ്റ് മൂവീസ് വന്നിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയാത്തക്ക വിധത്തിലുള്ളത് കിലുക്കം, ഗോഡ് ഫാദർ, സന്ദേശം, ചിന്താവിഷ്ടയായ ശ്യാമള, ഇതൊക്കെ 1990s വന്നിട്ടുള്ള കോമഡി ആൻഡ് ഡ്രാമ ബേസ്ഡ് ആയിട്ടുള്ള മൂവീസ് ആണ്.
1: എനിക്ക് ആ സമയത്തിന് കമ്മീഷണർ അങ്ങനത്തെ,
0: അതെ, അത് ആ ത്രില്ലർ ആക്ഷൻ ടൈപ്പ് ഓഫ് മൂവീസ് വന്നതും സ്ഫടികം, കമ്മീഷണർ, ആറാം തമ്പുരാൻ. ആറാം തമ്പുരാനൊക്കെ ആരെങ്കിലും മറക്കൂ.
1: അതെ,
0: അതിലെ സോങ്സും അതിലെ ഭയങ്കര ഡ്രമാറ്റിക് ആണ് അത്. ആ മൂവി ഇറ്റ്സെൽഫ് ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ മൂവി എന്ന് പറയാൻ വേണമെങ്കിൽ.
1: അതാണ് ആ ഒരു ആക്ഷൻ ഹീറോ മൂവി ഒക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. അതേമാതിരി നല്ല കോമഡി സിനിമകളും പറയാതിരിക്കാൻ വയ്യ. നമ്മളുടെ മനസ്സിൽ എന്നും ഇപ്പഴും ആ ഡയലോഗ് ഒക്കെ കാണിക്കുമ്പോ ചിരി വരുന്ന പല പല സിനിമകൾ ആ
0: കാലഘട്ടത്തിൽ എനിക്ക് മറക്കാനേ പറ്റില്ല.
1: മറക്കാൻ കഴിയുമോ,
0: കുറെ പ്രാവശ്യം ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് മൂവീസ്.
1: അതെ, ക്ലാസിക് ആണ് അതൊക്കെ.
0: പിന്നെ ചിന്താവിഷ്ടയായ ശ്യാമള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവി ആയിരുന്നു. ഫാമിലി കോമഡി ഡ്രാമ എന്ന് പറയാൻ.
1: ശ്രീനിവാസന്റെ ഒരു പ്രത്യേകത അങ്ങനെയല്ലേ, അങ്ങോട്ട് എഴുതുന്ന പല ക്യാരക്ടേഴ്സും അവനോനെ ചെറുതാക്കിക്കൊണ്ട് അവനോനെ കളിയാക്കിക്കൊണ്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അധികം സിനിമകളിൽ, ലൈക് ഔട്ട് സൈഡ് മലയാളം സിനിമ, അങ്ങനെ അത് ഉണ്ടോന്ന് തന്നെ ചോദിച്ചാൽ വളരെ ദുർലഭം. എങ്ങനെ ഒന്ന് രണ്ട് കിട്ടിയെന്ന് വരും.
0: ഈ 1990s മണിചിത്ര താഴൊക്കെ വന്നിരിക്കുന്നത് അതൊക്കെ മറക്കാനാവാത്ത മലയാളം ഹിറ്റ്സ് അല്ലേ.
1: അതെ, അത് എനിക്ക് എത്രയോ ഡയറക്ടേഴ്സ് കൂടി ഡയറക്ട് ചെയ്തൊരു സിനിമ. ആൻഡ്
0: ഫാസിലിന്റെ മാസ്റ്റർ വർക്ക് ആണ് അത്.
1: അതെ, ആൻഡ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ അടുത്ത് പോലും ചോദിച്ചാൽ അവർ ഡെഫിനറ്റ്ലി ഇത് വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസ് എന്ന് പറയായിരിക്കും.
0: എന്റെ മോളൊക്കെ ഇത് കൊറേ പ്രാവശ്യം ഇട്ട് കാണാറുണ്ട്. പിന്നെ ആ അതിലത്തെ മ്യൂസിക്കും അത് പറയാതിരിക്കാൻ വയ്യ.
1: അത് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ ഒരു പാട്ട് കേട്ട് വന്നാലോ, ആ ഫോർ ഓൾ ടൈം സേക്ക്.
0: ഓഫ് കോഴ്സ്.

0: ശ്രീ ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ സാറായിരുന്നു,
1: പാടിയത് യേശുദാസും ചിത്രയും.
0: അതെ,
1: ഈ ഫിലിമിലല്ലേ ശോഭനയ്ക്ക് നാഷണൽ അവാർഡ് വാങ്ങിച്ചു കൊടുത്തത്?
0: അതെ,
1: ബെസ്റ്റ് ആക്ടറിനുള്ള.
0: അബ്സല്യൂട്ട്ലി, ഇതിന്റെ ഏത് റീമേക്ക് എടുത്താലും ഇന്നും ആൾക്കാർ പറയുന്നത് ശോഭനത്തിന്റെ ആ ഒരു ആക്ടിങ്, ആ ഒരു എന്താ പറയാ, സട്ടിൽ പെർഫോമൻസിന് ഒത്ത് ആർക്കും എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്.
1: അപ്പൊ ക്ലിയർ ആണല്ലോ നമുക്ക് അത്. ഈ മണിച്ചിത്രത്താഴ് എപ്പിക് സൈക്കോളജിക്കൽ ഹൊറർ ഫിലിം എന്ന് പറയാം മലയാളത്തിന്റെ, അത് എഗ്രി ചെയ്യോ?
0: അബ്സല്യൂട്ട്ലി എഗ്രി ചെയ്യും. പക്ഷെ അതില് രസം എനിക്ക് തോന്നി എന്താച്ചാൽ, നമ്മള് പ്രേതത്തിനെ കാണിക്കാതെ പേടിപ്പിച്ചൊരു സിനിമ, അതിൽ പ്രേതം എന്ന് പറഞ്ഞിട്ട് ഒരാളെ കാണില്ലല്ലോ. മറ്റു സിനിമകളിലൊക്കെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഒരു പ്രേത ക്യാരക്ടറായിട്ടാണ് വരുന്നത്. ഇതില് വളരെ ശബ്ദത്തോടെയും ആ ഒരു മ്യൂസിക്കിലൂടെയാണ് ശരിക്കും നമ്മളെ ആ പേടിപ്പിക്കുന്നത് ആ സിനിമ.
1: പിന്നെ അതില് മോഹൻലാലും ശോഭനയും സുരേഷ് ഗോപി ഒക്കെ തകർത്ത് അഭിനയിച്ചിട്ടുള്ള
0: ഇതുമാതിരി ഹെവി ഹെവി ആൾക്കാരാണ് നമ്മുടെ മലയാളം സിനിമയെ താങ്ങി നിൽക്കുന്നത് അല്ലെ. ഇത് എന്തായാലും ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് പിന്നത്തെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ദേർസ് എ ഹോൾ ടേണിംഗ് പോയിന്റ് ഉണ്ട്. അറൌണ്ട് 2011 ഒക്കെ നമ്മളൊരു ഹോൾ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. അതായത് നമ്മുടെ ഒരു സിനിമ ട്രാഫിക് വന്നത് 2011 അതാണ് ശരിക്കും മലയാളം സിനിമയിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എങ്കിൽ എന്താ വെച്ചാൽ ഒരു പുതിയൊരു റിയലിസ്റ്റിക് സ്റ്റൈൽ കൊണ്ടുവരുന്നു. ഇറ്റ് ഇസ് നോ ലോങ്ങർ വലിയ വലിയ ഹീറോസ് എന്നോ അങ്ങനെയല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ട് മാറി പിന്നെ അവിടുന്ന് അങ്ങോട്ട്.
1: അതെ, എനിക്ക് തന്നെ ക്യാരക്ടേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, ലൈക് കുറച്ചുകൂടി റിയലിസ്റ്റിക് കോൺസെപ്റ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്.
0: സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈൽ മാറി
1: ഒരു. അതിൽ എനിക്ക് ഏറ്റവും മനസ്സിൽ തങ്ങി നിന്നത് മഹേഷിന്റെ പ്രതികാരം.
0: അതെ, അതിലിപ്പം എന്താ പറയാ, ഫഹദ് ഫാസിലിന്റെ ആക്ടിങ് ഒക്കെ ഉണ്ടോ? ഐ തിങ്ക് ഇറ്റ് ബ്രോട്ട് അബൌട്ട് ഒരു ന്യൂ ജനറേഷനെ തന്നെ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്ത ഒരു സമയമായിരുന്നു. നമ്മുടെ ഫാഫേനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരുന്നില്ലേ ആ ഒരു സിനിമ കഴിഞ്ഞോട്. ഒരു സൂപ്പർ ഹീറോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിന്ന് മാറി ഒരു കോമൺ മാൻ ആയി തീർന്ന ഒരു തെറ്റുകുറ്റുകളൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇപ്പൊ അതിലൂടെയും യങ്ങർ ജനറേഷനിലേക്കും കൂടി പകർത്തി കൊടുത്തൊരു സിനിമയായിരുന്നു അത്.
1: എനിക്ക് തോന്നുന്നത് ഈ ഒരു അൺകൺവെൻഷണൽ അല്ലെങ്കിൽ ഡാർക്ക് സൈഡ് ഓഫ് ഹീറോസ്, അത് ഫഹദ് ഫാസിലിനെ പോലുള്ള ആൾക്കാർക്ക് കൊണ്ടുവരാൻ പറ്റി ആ കാലഘട്ടത്തില്.
0: നെഗറ്റീവ് ഗിയറിംഗ് കൊടുത്തത് ഹീറോയിന്, ശരിയാ. അതേമാതിരി നമ്മുടെ ബ്രഹ്മയുഗം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, നമ്മുടെ പണ്ടത്തെ എലിപ്പത്തായം എന്നൊക്കെ പറയുന്ന എന്റെ ഒരു ഇക്വലന്റ് എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് ബ്രഹ്മയുഗം. ഈ ഒരു ഫുൾ കളർ സിനിമയുടെ ഇടയിൽ ഒരു പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കൊണ്ടുവന്നിട്ട് അതിന്
1: അതിന്റെ തീം തന്നെ എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആണ് ആ ബ്രഹ്മയുഗത്തിലെ.
0: അബ്സല്യൂട്ട്ലി,
1: അതില് മമ്മൂട്ടിയുടെ അഭിനയവും പിന്നെ ആ കഥ ഇറ്റ്സെൽഫ്,
0: അതെ, ഒരു ഡാർക്ക് ഫാന്റസി ആണെന്ന് പറയാം ആ ഒരു സിനിമ. ഇപ്പം ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു തീമിലല്ല ഇപ്പൊ നിൽക്കുന്നത്, ഇറ്റ്സ് എ വൈഡ് വെറൈറ്റി ആണ്. ഇപ്പം സർവൈവൽ ത്രില്ലേഴ്സ്, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് മാതിരിയുള്ള സിനിമകളും
1: മുമ്പളങ്ങി നൈറ്റ്സും എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഈ പറഞ്ഞതിന്റെ ഇടയിൽ.
0: അതെ, ഇറ്റ്സ് നോട്ട് വൺ ജോണ്ടർ. ഇപ്പൊ നമ്മുടെ മലയാളം സിനിമ നിന്നിട്ടില്ല, എവല്യൂഷൻ നിന്നിട്ടില്ല, ഇറ്റ്സ് കണ്ടിന്യൂയിങ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഓരോ സിനിമകളും കാണുമ്പോൾ അല്ലേ. അങ്ങനെ അത് അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ബ്രോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം. അപ്പോ ഇന്ന് നല്ലൊരു, എനിക്ക് തോന്നി നമുക്കൊരു നല്ലൊരു വൈഡ് ആംഗിൾ കിട്ടി സിനിമയുടെ എവിടെ ആയിരുന്നു, എവിടെ എത്തി, പക്ഷെ സിനിമ നിന്നിട്ടില്ല, ഇനിയും
1: ഇവോൾവിംഗ്.
0: അതിൽ പല പല ഘട്ടങ്ങൾ സ്റ്റാഗ്നേഷൻ ഉണ്ടാവാം, പക്ഷെ മലയാള സിനിമ ഒരിക്കുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യണു. നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട്, നല്ല നല്ല ആക്ടേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സ് ഒക്കെ, അവരേക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ബ്രോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നു.
1: നന്ദി, നമസ്കാരം.
0: നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട വിലാസം
1: 92.3 മലയാളം FM melbourne@gmail.com.
0: അതെ, ഞങ്ങളുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതേ പേജിലാണ്, 92.3 മലയാളം FM തന്നെ ആണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡ് ഓഫ് ചെയ്യുമ്പോൾ താങ്ക് യു ഗിരിജ എന്നെ ജോയിൻ ചെയ്തതില്.
1: താങ്ക് യു ജ്യോതി ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് ഹെൽപ്പിംഗ് മീ.
0: അപ്പൊ ഇനിയും ഇനിയും ബ്രോഡ്കാസ്റ്റുകൾ ഉണ്ടാവട്ടെ, ഗിരിജയുടെയും എന്റെയും വക ഉണ്ടാവട്ടെ അല്ലേ,
1: ഈ കോമ്പിനേഷൻ ഉണ്ടാവട്ടെ.
0: അതെ, അപ്പം ടിൽ ദെൻ ബൈ
1: ബൈ.